കേരളി വെൽക്കം ടു കുമരി എഫ് എം 101. ഒരുപാട് ഒരുപാട് വിശേഷങ്ങളുമായി നിങ്ങളുടെ കൂടെയുണ്ട് ഞാൻ ആർജെ ബൃന്ദാജി. നമസ്കാരം, ഹായ്, എല്ലാവർക്കും സുഖമാണോ? കുറേ ദിവസമായിട്ടുണ്ടല്ലേ നമ്മൾ കണ്ടുമുട്ടിയിട്ട്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണല്ലോ. പിന്നെ നിങ്ങൾ എല്ലാവരും സന്തോഷമായിരിക്കുമെന്ന് വിചാരിക്കണോ, അല്ലേ? അടിപൊളിയല്ലേ, സൂപ്പർ അല്ലേ? അപ്പൊ ഇന്നത്തെ ഗാനകേരളി കേൾക്കാൻ ഓടിവായോ? ഇന്നത്തെ ഗാനകേരളി ഒരു അടിച്ചു പൊളിച്ച പാട്ടിൽ കൂടി തുടങ്ങിയാലോ. സ്വപ്നക്കൂട് ഈ മൂവിയിൽ നിന്നും ഒരു നല്ല പാട്ടാണ് രാജേഷ് വിജയ്, പ്രദീപ് ബാബു, ജ്യോത്സ്ന രാധാകൃഷ്ണൻ പാടിയത്.

അടിപൊളി പാട്ടല്ലേ. എന്താണ് ജീവിതം? അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാലേ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഡെഫിനേഷൻ ഉണ്ടാവും അല്ലെ ജീവിതത്തിനെ കുറിച്ചിട്ട്. പക്ഷേ ജീവിതത്തെ കുറിച്ച് നമുക്കുള്ള ഡെഫിനേഷൻ അത് എന്തുമായി കൊള്ളട്ടെ, അതിന്റെ അകത്ത് എത്ര പോസിറ്റീവ് വേർഡ്സ് ഉണ്ട് എന്നും എത്ര നെഗറ്റീവ് വേർഡ്സ് ഉണ്ട് എന്നും നിങ്ങളൊന്ന് കൗണ്ട് ചെയ്ത് നോക്കിക്കേ. ആ ഡെഫിനേഷനിലാണേ അത്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. നിങ്ങൾ ചിന്തിച്ചു കൂട്ടിയിരിക്കുന്ന ഡെഫിനേഷനില് ഏറ്റവും കൂടുതലുള്ളത് പോസിറ്റീവ് വേർഡ്സ് ആണ് എങ്കിൽ നിങ്ങളെ ജീവിതത്തെ പോസിറ്റീവ് ആക്കി കാണുന്നു. പക്ഷേ അതേ സ്ഥാനത്ത് കൗണ്ട് ചെയ്ത് നോക്കുമ്പോൾ നെഗറ്റീവ് വാക്കുകളുടെ എണ്ണമാണ് കൂടുതലെങ്കിലേ ഒന്ന് ഇരുത്തി ചിന്തിക്കേണ്ടതാണ്. അപ്പോ ഇപ്പോ നമ്മളൊരു പാട്ട് കേൾക്കണ്ടേ? കല്യാണരാമൻ മൂവിയിൽ നിന്നും KJ യേശുദാസ് പാടിയത്.

Nothing in life is to be feared. It is only to be understood. Now, this is the time to understand more so that we may fear less. Nobel Samanam Nediya Aadiya Vanithayaya Marie Curie-yude Vakukalanu. Jeevithathe Vendathupole Arinju Jeevikkathappolanu Namukku Oru Bayam Undaavunnathu. Jeevithathe Bayakkande Aavashyamilla. Nammal Manasilakkannathu Nammalude Jeevitham Engottaanu Povunnathu. What is the purpose of our life? Endha reasonilanu Nammal Jeevikkunnathu? എന്തെല്ലാം കാര്യങ്ങളിലാണ് നമ്മൾ സ്ട്രക്കായി നിൽക്കുന്നത് എന്ന് തിരിച്ചറിയാനും ആ തിരിച്ചറിഞ്ഞ കാര്യങ്ങൾ തിരിച്ചറിവോടുകൂടി പ്രാവർത്തികമാക്കി അല്ലെങ്കിൽ നല്ല രീതിയിൽ ജീവിക്കുമ്പോൾ നമുക്കൊരു ഭയപ്പെടാതെ ജീവിക്കാനായിട്ട് സാധിക്കും. ഓരോ നിമിഷവും മീനിങ് ഫുൾ ആയിട്ട് ജീവിക്കാൻ സാധിക്കട്ടെ. അപ്പോ ഇപ്പോ പാട്ട് കേൾക്കേണ്ട സമയമാണ്. ഒരു പാട്ട് കേട്ടിട്ട് ഓടി വന്നാലോ. തേന്മാവിൻ കൊമ്പത്ത് ഈ മൂവിയിൽ നിന്നും ഒരു പാട്ടാണ് MG ശ്രീകുമാർ ചിത്ര പാടിയത്.

മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ വളരെ ഫേമസ് ആയ ഒരു സ്പീച്ച് ഉണ്ട്. അതിൽ പുള്ളി പറഞ്ഞത് ഐ ഹാവ് എ ഡ്രീം എന്നാണ്. എനിക്കൊരു സ്വപ്നമുണ്ട്, അല്ലാതെ ഐ ഹാവ് എ പ്ലാൻ എന്നല്ല. എനിക്കൊരു പ്ലാൻ ഉണ്ട് എന്നല്ല പുള്ളി പറഞ്ഞത്. ഇത് രണ്ടു തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. എന്താണ് എന്ന് നിങ്ങൾക്കറിയോ? നിങ്ങൾക്ക് ഒരു കൂട്ടം ആളുകളെ നിങ്ങളോടൊപ്പം ചേർത്ത് ഒരു കാര്യം സാധിപ്പിച്ചെടുക്കണം എന്ന ആഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങൾ അവരോടൊപ്പം ഷെയർ ചെയ്യേണ്ടത് നിങ്ങളുടെ ഡ്രീമാണ്, നിങ്ങളുടെ സ്വപ്നങ്ങൾ. ആ സ്വപ്നം ഷെയർ ചെയ്യുമ്പോൾ എനിക്ക് പണക്കാരനാകണം, എനിക്ക് വലിയൊരു വീട് വെക്കണം, ഇങ്ങനെയല്ല. അവരെയും കൂടി ഉൾപ്പെടുത്തി അവർക്കും കൂടി പ്രയോജനപ്രദമാക്കുന്ന സ്വപ്നങ്ങൾ ഷെയർ ചെയ്യുക. People will walk behind you. Believe me, keep going. Happy life. അടുത്തതായിട്ട് വരാൻ പോകുന്ന ഗാനം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഗാനവുമാണ്, എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വെളിപ്പാടിന്റെ പുസ്തകം ചിത്രത്തിന് വേണ്ടി വിനീത് ശ്രീനിവാസൻ, രഞ്ജിത്ത് ഉണ്ണി പാടിയത്. Stay tuned and keep listening.

ഒരു കുംഭസാരത്തിന്റെ ഇടയിൽ ഒരു പള്ളിയിലെ അച്ഛൻ പറഞ്ഞ ഒരു കാര്യം ഓർക്കാൻ റെഡിയായി. അതായത് അത് ഇങ്ങനെ തന്നെയായിരുന്നു, നീ ആയിരിക്കുന്ന നിന്റെ പരിസരം ഒന്ന് വൃത്തിയാക്കൂ എന്നുള്ളതാണ്. ഉദാഹരണത്തിന്, ഒരു ചെടി നല്ല പുഷ്പം തരുന്നില്ല, അല്ലെങ്കിൽ നന്നായി വളരുന്നില്ല എങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഒന്നില്ലെങ്കിൽ അതിന്റെ മണ്ണ് കളച്ചു കൊടുക്കും, അല്ലെങ്കിൽ നല്ല വളമിട്ട് കൊടുക്കും. സൂര്യപ്രകാശം കറക്റ്റായിട്ട് ലഭിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തും, അല്ലെ? പക്ഷെ നമ്മളൊക്കെ ആയിരിക്കുന്ന അവസ്ഥയിൽ, നമ്മുടെ വ്യക്തി ജീവിതത്തില് നമ്മൾ ഇത്രയും എൻവിറോൺമെന്റ് കെയർ നമ്മൾ എടുക്കുന്നുണ്ടോ? നമ്മൾ ആരുമായിട്ടാണ് ഇന്ററാക്ട് ചെയ്യുന്നത്, എന്താണ് നമ്മുടെ മൈൻഡിലേക്ക് നമ്മൾ ഫീഡ് ചെയ്യുന്നത്, എന്താണ് നമ്മൾ കഴിക്കുന്നത് എന്നെല്ലാം നോക്കുന്ന നമ്മുടെ സെൽഫ് ഗ്രോത്തിനും സെൽഫ് ഇംപ്രൂവ്മെന്റിനും ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളായിരിക്കുന്ന എൻവിറോൺമെന്റ്, നമ്മുടെ പരിസരം വൃത്തിയാക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇന്നത്തെ ഗാനകേരളയിലെ ലോസ്റ്റ് സോങ്ങാണ് മേക്കപ്പ് മാൻ മൂവിൽ നിന്നും കാർത്തിക് കല്യാണി പാടിയത്.

0: ഇപ്പോ മാസത്തിൽ ഒരിക്കൽ ശമ്പളം കിട്ടുമ്പോ നമ്മൾ ഒരുപാട് വീട്ടിലത്തെ കാര്യങ്ങളെല്ലാം ചെയ്യും. കറണ്ട് ബില്ലടയ്ക്കും, ടെലിഫോൺ ബില്ലടയ്ക്കും, പിന്നെ കുടുംബത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നോക്കും, മക്കളുടെ കാര്യങ്ങൾ എല്ലാം ചെയ്യും. നമ്മള് നമ്മളുടെ കാര്യം നോക്കുന്നുണ്ടോ? നമ്മൾ അതിന്റെ മുമ്പിൽ ആദ്യം പോയിട്ട് ഒരു ഹോട്ടലിൽ പോയിട്ട് ഒരു ബിരിയാണി വാങ്ങി കഴിക്കണം. ഈ ബിരിയാണി ഇഷ്ടമല്ലെങ്കിലേ നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം വാങ്ങി കഴിക്കണം. അത് വന്നിട്ട് നമ്മള് നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് സെൽഫ് ലവ്. ഈ സെൽഫ് ലവിനെ കുറിച്ച് ഒരുപാട് ഞാൻ ആൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലേ. എന്നിട്ട് വേറെ കാര്യങ്ങൾ മതി. ചില സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് അമ്മമാര് ഐസ്ക്രീമൊക്കെ മേടിച്ച് എല്ലാവർക്കും പങ്കുവച്ചിട്ട് അവസാനം ആ ചെപ്പിൽ ഒന്നും ഉണ്ടാവൂല, പിന്നീട് ലാസ്റ്റ് അവർക്ക് ഒന്നും കിട്ടിയില്ല. ഇല്ലേ, അങ്ങനെയൊന്നും വേണ്ട കേട്ടോ. ആദ്യം നമ്മള് കഴിക്കണം, എന്നിട്ട് വേണം മറ്റവർക്ക്. എല്ലാവർക്കും പങ്കുവച്ചിട്ട് അവസാനം ആ ചെപ്പിൽ ഒന്നും ഉണ്ടാവൂല. പക്ഷേ നമ്മൾ ആദ്യം നമ്മളുടെ കാര്യം നോക്കണം. നമ്മള് കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിക്കണം. നമുക്ക് വേണ്ടി ജീവിക്കാൻ മറന്നു പോന്നു. നമുക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം കഴിക്കണ്ടേ? ഇഷ്ടപ്പെട്ടതെല്ലാം കഴിക്കുക, നല്ല യാത്ര പോവുക. നമ്മള് ജീവിക്കാൻ മറന്നു പോന്ന്. അങ്ങനെ ജീവിച്ചിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. എനിക്ക് എന്താണ് പറയാനുള്ളത് എന്ന് വെച്ചാല്, നിങ്ങള് കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നേ, അല്ലെങ്കിൽ ജീവിതം മടുക്കും കേട്ടോ.
1: അപ്പോ നമുക്കും ഇതേപോലെയൊക്കെ നടക്കാൻ ഒന്ന് ശ്രമിച്ചാലോ?